അള്ളാഹ തസ്ബീ ഹക്കിയത് വെരിക്കം വണി എഖലാംഗേഷ് അതി ഹംദ് ഹുരീവസ് എഖലാംഗേഷ് അതി എഖലാംഗി ഖൊമ്മെ ഖമെഗ് മച്ച കുളതും വന്ത റസ്ഖലാംഗി.

അള്ളാഹുഗെ ഇജ്നഫുള മെനുവി എവ്വസ് മുസീബത്തിൻ നുജഹെ അദി അള്ളാഹം ഈമാം വാ മീഹാ ദന്നാഷ് എക്കലാംഗെ എമീഹാഗെ ഹിത തെതുമകു ദക്കവത്തെ അള്ളാഹി കൊമ്മെ ഖമെ മുള ദിനവടുകം വാ റസ്കലാംഗെ.

ഹേവ് വെഗിം വ ദരഞ്ഞക്കും അല്ലാഹ തിയബ മീഹും ദരഞ്ഞ ദേനമ എബഹി അല്ലാഹ ടക ഹേദ ഖുറാനമ എകലാംഗ തിയബ മീഹും നട്ടക എതകതി ഗിന ഗുണ ഖുറവാനതെ അതി എകലാംഗ തിയബ മീഹും നഫാഫ ഫുസ്സവാനതെ അല്ലാഹി ഗിന ഗിനൈ ശുക്ർ ഖബൂൽ ഖുറവ ഹലീം വന്ത റസ്കലാംഗേ.

0: അംഗാദീ ഉംഗണ്ണാദി മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവരി കമ്മായകു
0: എക്വരി കമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് റയ്യതുണ്ണായകു റയ്യതുണ്ണ എമ്മെ ഗാതുഗ ദിവഹരാജ്യകെ അടു
0: എംഹാ സതർസ്തേക സാളിസ് നുവെ കിലോ ഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹണുവെ മെഗഹേർട്സ് എഫ് എം ബാൻഡ്

ഉടുതകായ് ബിംഗാ വാഹാ തകച്ച് അല്ലാഹ തസ്ബീഹക്കിയത് വെരിഖം വണി എഖലാംഗേഷ് അതി ഹംദു ഹുരീവസ് എഖലാംഗേഷ് അതി എഖലാംഗി കൊമ്മെ കമെഗ് മച്ച കുളതും വന്ത റസ്ഖലാംഗി.

അള്ളാഹുഗെ ഇജ്നഫുള മെനുവി എവ്വസ് മുസീബത്തിൻ നുജഹെ അദി അള്ളാഹം ഈമാം വാ മീഹാ ദന്നാഷ് എക്കലാംഗെ എമീഹാഗെ ഹിത തെതുമകു ദക്കവത്തെ അള്ളാഹി കൊമ്മെ ഖമെ മുള ദിനവടുകം വാ റസ്കലാംഗെ.

ഹേ വെഗിം വ ദരഞ്ഞകും അല്ലാഹ തിയബ മീഹും ദരഞ്ഞ ദേനമ എബഹി അല്ലാഹ ടക ഹേ ദ ഖുറാനമ എകലാംഗ തിയബ മീഹും നട്ടക എതകതി കിന ഗുണ ഖുറവാനതെ അദി എകലാംഗ തിയബ മീഹും നഫാഫ ഫുസ്സവാനതെ അല്ലാഹി ഗിന ഗിനൈ ശുക്ർ ഖബൂൽ ഖുറവ ഹലീം വന്ത റസ്കലാംഗേ.

0: അംഗാദി ഉംഗന്നാദി മുനിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെദുവെരികം മായകു
0: എക്വെരികം മായകു
1: ഏറുവെസ് മിഹാറുവെസ് റയിതുന്നായകു റയിതുന്ന എമ്മിഗാതുക ദിവഹരാജ്യകെ അടു
0: എംഹാ സതർസ്തേക സാളിസ് നുയ കിലോഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവ മെഗാഹേർട്സ് എഫ്എം ബാൻഡ്
2: ಎಮ್ಮೆ ಸೀದಾವೆಗೆಂಬ ತೆದುಮಗುಗ ಸಾಬೀತುವೆ ಹುರುಮ
3: ಇಸ್ಲಾಂ ದೇನುಗೆ ಅಗೀದ ವರುಗದ ಕುರುಮ
2: ದೆದುನಿಯೇಗೆ ಹಳೆಯ ಬಾಚವೆರಿ ಕುರುಮ
3: ಇಸ್ಲಾಂ ದೇನುಗೆ ಕಂಕಮ ಗುಳೇಗುತು ದೀನಿಯ ಇಲ್ಮ್ವೆರಿನ ಸುವಾ ಗುರವ್ವ

காரியம் பேர். ஓடிய லீஃபில் ஓடிய கேப்டன் முகமது ரஷீத் ஹோக்கே இல்லனி ஓகே குரியா கொண்டேன் ஃபஹாத்தும் ஓகே ஓகே தீரிஸ் நம்பர் நிஜாம் அந்த ஃபோனுவா ஃபஹாத்து நீராண்டு கொண்டே போல கிளாஃப் நிஸ் நியூராண்டுக்கு ஃபனா நம்பர் நிஜாம் ஜாம் குரு ஃபோனுவா அது போல மெதுனா கேர் போல தாய்பா மஹித் பேக் ஃபஹாத் ஜுனேத் ஜுனேத் கதியா குண்டர் கோமேஸ் போல தா குரே டோரி டோரி கோமேஸ் கோமேஸ் குரே டோர் டோர் கொண்டோ கா கதி கொண்டே நாட்டோ மதவ குரு ஃபோனுவா அது போல கோதுக்கு தெரியங்க வாணி தி நியூராண்டுக்கு கோரி கோமேஸ் ஃபோனுவா அது போல கோத்ர வதகி நியூராண்டுங்க ஜெய் கொம்மே மெச்சக்க வெஸ் நியூராண்டுக்கு குரிய குளே கோமேஸ் தி கோமேஸ் எ கோமேஸ்க்கு கோரி கோமேஸ் பிரேசிலுக்கு குழு தெரிய நோ நம்பர் கோமேஸ் குரு ஃபோனுவா அது போக தெரிய வதகை நிகரேன் தண்டோ ஜெஹி ஃபுர்த்து மஹாஃபும் தீம்மனம் நட்டு தெரியக கப்னஸ் கப்புக்கு ஃபுர்த்தம் குழு மேச்சுக்கு பாவேஸ் மனசிக்கும் தெரியக கோமேஸ் நிகரண்ட வாணி கோதை காம கொத்திஃபா மே நத்தீஜாக நிகரண்டக்கே ஒடிய கல்லான ருஜி நிறைய கோல் காமே கொதி நோ நம்பர் டோரி இட்டன் கோமேஸ் குழம்பு ஐ ஹம் பேக் ஃபஹாத் ஜுனைத் ஜுனைத் ஒரு ஃபஹாத் கேக்கணுக்கு ஹாஃப் மிதா சாப் போல் ஃபேன் குரு ஜே ஃபாரூக் தீர்த்து குரீத் மிதனா கேரி முகமது ரஷீத் குரிய தீப் மிதன் முகமது இப்ராம் வஹீத் இப்ராம் வஹீத் பேக் ஃபஹாத் ஜெயல தங்க ஃபஹாத் ஹாஃப் மிதா சாப் ஃபாரூக் ஃபாரூக் தீர்த்து குரிய நூமான ஹாஃப் மிதா சாப் இருபத்தி ஃபராத் நூமான குரிய சின்சாக் கேரி குரிய ஜுனேத் ஜுனேத் ஃபஹாத் நூமா நூமான் குரு ஃபோனுவா அது போல மெதுவ கேரி அஹுசம் அஹுசம் வெட்டுனி கால கேர் தே குழு தெரியா அப்தபிலிட்டி குரு குஷா குழு கல்லி ஃபேஜ் ஜஹனி ரெட் இன்ட் கி ஹாஃப் கித்திரே மெதுவ கேரி ஒடியா ஹத்தர் மினிட் குழே ஃபுர்த்த மஹாஃப் எக்கிஸ் மகம் குரிய கணி ரெட் இன்ட் ஸ்போர்ட்ஸ் கிளப் ஒடிய குழு தெரி ஃபஹாத் ஜுனேத் கேர் தி கோமேஸ் கான் நட்டு வாத நட்டுவா குரிய மெதுவும் ஹோஸ் கொண்டு இரண்டு ஹாஃப்தே வாதே குரு ஃபோனுவா அது ஃபஹாத் பிலிட்டி திஃபா பிலிட்டி நோ அம்தான் திஃபா குரு அத்லா ஒடி குழந்தை போல வண்ண மசே குரு ஃபஹாத் போல ஃபேன் குரு ஜெயிலனி தீன் நம்பர் நியூ ரேண்ட்டுக்கே ரஜான் ரஜான் குரிய மெது ஹோஸ் காரி மந்தி குரு வாதே மேம் ஃபோம் ஃபஹாத் தியா ஒடி குழந்தை போல அத்லா அத்லா குரிய வாதேவே தோ மசே குரி எதனு ஒடிக்கு ஹேண்ட் நம்பர் இஸ்மாயில் விஃபா குரு குஷா குழு லீ ஃபேஜ் நியூ ரேடியன்ட் இந்த விஃபா கிஃபா நாம் தர வெட்டு ஃபே குழு தெரியா குறி குஷா குஷா குழிகி ஓடிய லிஃபேஜும் அண்ட் நம்பர் கோமேஸ் த சில்வா குறி குஷா குழிகி லிஃபேஜும் ஓடிய மெதுனா வர கேரிங் இருமதி ஃபராத்தும் பேரோங்காஸ் வர கேரி குறி ஃபோனுவா லஃப் கேரிங் ஜுனேத் ஹனமஸ் ஃபோனுவாலும் அவசி அதுவும் ரெஃப்ரி குறி ஃபோனுவால அங்காஃபி ஹிசாப் ஃபஸ்ட் மினிட் குழே ஃபுர்த்த மஹாஃபும் எக்கிஸ் மகம் குறி கணி ரேடியன்ட் ஒடி குழந்தை பேக் ஃபஹாத் ஹாஃப் மிதாசம் ஃபாரூக் ஃபாரூக் கேர் இப்ராம் வஹீத் இப்ராம் வஹீத் மிதோ ஹோஸ்கோ வன்னி கேர் இப்தே ராயஃப் தி மேக் ஃபோனுவா அது போ ரஷீத் ஏரே பேரும் கொண்டோ கொதை நகாதே ஏரே தெரிய குமிதி மடக்கோ குழந்தை நாட்டம் வண்ண மஸ்தே குரி ஃபஹாத் திஃபா குரி நாயம் திஃபா குரி போல சத்லாஃபா இப்ராம் வஹீத் நியூ ஹாஃப் மிதாசம் ஹுலஃபத் இப்ராம் வஹீத் குரி மத்மத் நியூ ரெண்டு ஏரே ஃபோனுவா அது போல வண்ணம் குரி இஸ்மா திஃபா போல தங்க பார் அத்திய கேர் இப்தே ரஜானஸ் போல திகுத்து குஸ் பேர் துஃபா ஒடி இத்திரு குழந்தை குஸ் தி ஐ ஹமுஸ் என் எம்எஸ் போல திகுத்து குஸ் பேர் இவர் பார் ஹமினட் குலேஃப் ஃபுர்த்து மஹாஃபும் எக்கிஸ் மகம் குரிய நியூ ரேடியன்ட் கோல் குருமத்தி லீஃப் ஜஹும் நியூ ரேடியன்ட் ஜெஹும் குரு ஃபோனுவாலும் குஸ் கோல் கீப்பர் ஃபைசல் கேரி அம்தான் அம்தான் குரு ஃபோனுவாலும் கேரி பிதே குண்டே குதியும் மேக் தீத்தி குரிய அரமத்தி இருமத்தி ஃபராத்தும் ஏரி அதிம ரஜான் ரஜான் குரிய ஃபோனுவாலும் கோமேஸ் கோமேஸ் குரு ஃபோனுவா கேதி குண்டே ஃபேக் ஜெயிலாஃபா ஓடி குண்டே போதும் குரு ஃபோனுவாலும் போல் ஃபஹாத்தும் கோமேஸ் எப்படி பிலிட்டி எப்படி பிலிட்டி போல அத்லாஃபி அத்லா கேதி குண்டே நாட்டு வாதே வாதே குரிய மேதே ஹோஸ்கோ ஃபோனுவாலும் போல வண்ண ஹெரி கோரி என்ன மெஸ் பர பார போல தியே போல அத்லாஃப் பேக் ஓ ஃபஹாத் ஏத்தரின் கீப்பர் அது கோரி ரகம் இந்த நம்பர் கோமேஸ் நோ நம்பர் அது மீ குரிய மெச்சு தோ கழகம் தே கோமேஸ் குரிய தங்க ஃபஸே காணோ நோ நம்பர் கோரிக நமும் மீ அகோ நூஸ்தகும் ஸ்பெண்டனி கோரிக நமும் எக்கொண்டு மேனுக்கு ஃபுனாதி எங்கம் எந்த ஃபஸே காணும் கோரி மிக்கியால் குழுமத்தில் நீரான் குழந்தை குறிய மத்த மத்திய ஃபோனுவா அது போல ஏறத்திர வண்ணந்திய கோமேஸ் கோமேஸ் குறிய ஃபோனுவா அது போல பார் என்னங்க ஏறத்திர ஃபாத்தும் கீப்பரா ஹேம் மினட் குழேஃபா ஃபுர்த்த மஹாஃபும் எக்கிஸ் மோக்கும் நியூராண்டின் ஒடிக கோல் கீப்பர் போல அத்லாஃப் ஏரே பேரும் இருமத்து ஃபாத்தும் நூமான் பேக் ஃபாத்தா ஏரே ரொம்ப ஃபராத்தும்
ഫാറൂഖ്, ഫാറൂഖ് ബോൾ ഫാക്കൂർ ജില്ല ഫാഫ് മിദാസ് അബ്ജല കുരി മിദോ അക്കാരൻ ദീഫി റഷീദ റഷീദ് കാദി നായംഗ നട്ടുവ ബാക്കൂർ ഫഹത്തങ്ങസ് മാബോഡ് ഫഹത്ത ജില്ല ബേറോ അക്കാരൻ ഹാഫ് മിദാസ് മുളങ് ഫറത്ത് ഒഡിഗെ ഫാറൂഖ് ഫാറൂഖ് കുരി ഇബ്രാഹിം വഹീദ് എനെ ബർ കുരി ജുനൈദ് ജുനൈദ് ബാക്കൂർ ഫഹത്തങ്ങസ് ഒഡിഗെ ഹാഫ് മിദാസ് മുളങ് ഫറത്ത് ഇബ്രാഹിം വഹീദ് ആരിമത്തി ഇരുമത്തി ഫറത്ത് കുളം തിരി ഗദീഫ് എന്നെ കൊണ്ടോ കുല കുരി ഫണുവാല മസേ കുരി ഫണുവാല ബോൾ ബേറോ അക്കാരൻ കുളം തിരി ഗദീബനി അയ്യം അയ്യം തങ്കുള കുരി ഇബ്രാഹിം ഹോസ്ക ഫണുവാല ബോൾ مجدان باكل فاتن كسحف ميداز نومان نومان كوري جنيد جنيد كونترو كدا كوري غودي هافتن كوري جيلا باكل فاتن هافك ميداز ميتر فاروق فاروق بولف كوري غاسا ريمت هونغ فاس سنتا كول بير كوري جيلا ميدو هوسكو كوري فنو بولا نيرد هافت دان دي بولا ورا بار د فاوزم رشيد بده ور كوري فاتن غاس نظام بولا اراهان كو كولم دوند كدا هوري بولا اوتا ساريمت بير ام مينيت كولا اف فرت مهاف كسمو كوري غنيرينت نيرينت كيلو البات കുരിയൻ ഇല്ലാ ഹാഫ് മിദാസ് കുരിയൻ മത്മത്തിൽ ബോൾ മിദോ കാരി ഫ്രണ്ട് ജമ്മു കുരി റഷീദ് ബോധം ബാക്കുൾ ഫാത്ത് നൂമാണ് ഒടി ഹാഫ് തെ നൂമാണ് കൊണ്ടോ കൊല്ല കുരി തിരുത്തി സെൻസാക്കൾ കാരി കോരി ജുനേദ് ജുനേദ് അറമത്തി സെൻസാക്കൾ ബേറും അയ്യം അയ്യം കുരിയൻ മത്മത്തിൽ ഫണു അതി ബോൾ ജോ ഫാറാണി കൊണ്ടു തരും മുസ്ദാൻ മുസ്ദാൻ കൊണ്ടോ കൊല്ല കുരി മടക്കൊല്ല എന്തേ കൊണ്ടു തരി നൂറ് ഹാഫ് മിദാസ് ഹണു ഫാത്ത് കൊള്ള ഫാത്തും ഇബ്രാഹിം വഹീദ് അഹമ്മദ് കാരി റാഫ് റാഫ് ദീമ തങ്ങൾ ഫാത്ത് മിദോ കാരി റഷീദ് റഷീദ് കൊണ്ടോ കൊല്ല കുരിയൻ എത്തി നൂറ് ഹാഫ് തന്നെ ജുനേദ് ജുനേദ് കൊണ്ടോ കൊല്ല മത്മത്തിൽ കുരി ഫണു അതി ബോൾ ജോ ഫാറാണി കൊണ്ടു തരും ഫുമ്മാരി ബോ മത്തി ദീഗോ ദോസ് ബോധ കൊണ്ടു ജെഹി ഫാത്തും എത്തി കീപ്പർ വിഫാഗ് ഫുമ്മാരി ബോധു ജാ എത്തി ഫാത്തും കീപ്പർ ഫൈസൽ നൂ മിനിറ്റ് കുളൈഫ ഫുർത്ത് മഹാഫും ഇക്കസ്മം കുരിക ന്യൂ റെഡിറ്റ് നീരണ്ട് കീപ്പർ ഫൈസൽ സപ്ജ കുറിഫണുവാ അതുപോൾ ഒടി ഹാഫ് തരം ഒടി ഏരിയ കാരി നായം അത്ല കുറിഫണുവാ അതുപോൾ കാര്യം ജുനൈദ് ഗാജിഫ് നായം നായം കൊണ്ടോ കൊല്ല കുറിയൻ എത്തി റാഫ് റാഫ് ബോൾ കുറി ജെ കുറിയ സെൻസാക്കൾ ബേർ കുറി വധ കുറിയ ഹാഫ് മിദാസ് അബ് ജെല തങ്ങൾ അരിമതി തങ്ങൾ ഫാത്തും റസാൻ റസാൻ കൊണ്ടോ കൊല്ല അഹമ്മദ് കാരി കുമിത് മടു കൊല്ല എന്തേ കൊണ്ടു തരം കൊണ്ട് ഫണുവാ അതുപോൾ ഫാത്തും ഒടി കൊണ്ടു തരം ബോൾ അത്ത കുറി ഫണുവാ അഹമ്മദ് മത്മത്തി കുറി ഫണുവാ ബുദ്ധ ഫാറാണി കൊണ്ടു തരേ കുറി വണ്ണ കുറി ഫണുവാ അതുപോൾ ഗോൾ ഒക്കെ അരിമതി പേരം എത്തിയേ മുണൻ ഹുസ്കോം ഏർത്തെ വധ ഹുദിമുണി കീപ്പേഴ്സ് നുക്കുണ്ടെന്ന് കീപ്പർ കുറിയും ബോൾ ഹോത്ത് ലാഫ് അത് ലാഫ് കുറി ഫണു ആലി ബോള ഉസാൻ ഫണു ആലി ബോൾ എതിയെ ഗോല മാസിന് ബേര വര രീതിക്കും ഫണു ആലി ബോള നിസാം ഫണു ആലി ബോൾ എതിയെ ബേര ആളുകൾ ഹുസാമ ധന്യവാദം ഉളമക്കും നിസാം തിരിസ് നമ്പറും നിസാം ഫണു ആലി ബോൾ ഗോല മാസിന് ബേര കീപ്പേഴ്സ് കൊടുക്കും മുളിം ഹുസ്കും ഒത്തി തങ്ങളെ ഫഹത്ത് കൊത്തി എന്നെ ഫഹത്തോ ഡിഫൻഡേഴ്സ് എന്നെ കുരുമത്തി കീപ്പർ എക്കനെ ഇത്തിരി കൊണ്ടു തരക്കൊണ്ട് എന്നെ ഫണുവാല ബോള കീപ്പർ നട്ടുവാല ഹുളം ഫാത്ത് കണ ഫണുവാല ജെ എന്നെ ഗോദാമാസിനെ പേരെത്തി തനിക്കാരൻ രംഗ ഫുർസത്ത് ഒടിയൻ ദീപിക എതിയെ ദീഹ മിനിറ്റ് കുളവീച്ച് ഫുറത്ത് മഹാഫ് എക്കസ്മക്കും കുറിയ നീരുവേണ്ട നീരുവേണ്ട കൊണ്ടു തരക്കുറി ഫണുവാല ഫാത്തും റഷീദ് ബോള അത്താ കുറിയ എത്തിനെ കൊണ്ടു തരക്കണം കുറി ഫണുവാല ബോള ഫാത്തും ദാന്തി ബോൾ ഫാത്തും റസാൻ ദി ഫാക്കുരി റസാൻ ദിഫാ കുറി ഫണു അതി ബോള സാഫ് മിദാസ് ജഫ ഡോർ ഡോർ കൊണ്ടോ കുറിങ്ങനെ കൊണ്ടു തരി ഗോമേസ് ഗോമേസ് കുറി ഫണു ആ നായം നായം കാര്യത്തെ കൊണ്ട് നട്ടു ആ ഫണ്ണനെ അതിസ് നായം നായം വെട്ടിച്ച് ഫാത്തും ഇബ്രാഹിം വഹീദ് ബോളത്തി ഇബ്രാഹിം വഹീദ് ബോള കുറി ജയ സാഫ് മിദവർ കൊജ്ജല മിദോ കാരി അഹുസം റഷീദ് ബാക്കുൾ ഫാത്ത് കാക്കണ ഹാഫ് മിദാസ് ജുനൈദ് ജുനൈദ് കൊണ്ടോ കൊല്ല കുറി തിരുത്തി മിദോ കാരി അഹുസം റഷീദ് അഹുസം ഫാത്തും കാരി ജുനൈദ് ഒടി ഹാഫ് മിദാസ് ഹണു ഫാത്ത് ജുനൈദ് ബാക്കുൾ ഫാത്തും ഏരിയ കാരി ഫാറൂഖ് കുറിയ നൂമാണ മെദുനക്കാരൻ ഇരുമതി ഫറാത്ത് ഒടി ഹാഫ് എത്തരൻ തങ്ങളെ എത്തരൻ ജുനൈദ് ജുനൈദ് ബോൾ കുറി ജെഹ്ല മെദുനക്കാർ ജെഹ്ല കുറി മടക്കുല ദേക്കുളത്തിന് ഹുറുമാക്ക് തീത്തിൻ ബാക്കുൾ ഫഹത്ത് ജസ നൂമാൻ നൂമാൻ ഇവർ ഫഹത്തും ഏരത്തെ ഒരു കീപ്പർ കീപ്പർ കൊണ്ടോ കൊല്ല കീപ്പർ അഷ്വാൻ ബോളത്ത കുറിയൻ ഹാഫ് മെദാസ് ഫാറൂഖ് ഫാറൂഖ് കുറിയ മെദുനക്കാരൻ ഹുളു ഫറാത്തും ഒടി ഹാഫ് തരൻ അഹുസം അഹുസം കുറി നീ ഹാഫ് തെ ഫണുവാദ് ബോൾ ഫാത്തും ദിഫാ കുറി നിസാം നിസാം ദിഫാ കുറി ഫണുവാ മെദുന നായം നായം കാര്യ ബോൾ ദിവത്തോ അഹുസം ദിയക്ക തങ്ങൾ ഫഹത്ത് ബിലിറ്റി ബിലിറ്റി കുറി എത്തനം കൊണ്ടു തരക്കുന്ന ഫണുവാ അലി ബോള സീദ അലി ബോൾ നിസാം നിസാം കൊണ്ടോ കൊല്ല ഒഡിഗ് നിസാം തങ്ങൾ ഫഹത്തും ജുനൈദ സിംസാ കത്തരൻ ജുനൈദ് കൊണ്ടോ കൊല്ല കുറിയ നീരണ്ട് ഹാഫ് തരം വധ കുറി ജിഹ്ല കുറിയ അരിമത്തി മെദുന കാരി അയ്യമ ദ നമ്പർ അയ്യം ബാക്കുൾ ഫഹത്ത് എനിക്ക് സെസ്സാലി ഒടി ഹാഫ് തരം നൂമാണ് കൊണ്ടോ കൊല്ല കുറി സിംസാ കത്തരൻ നീരണ്ട് ഹാഫ് തരം കുറി കുളി തരിയ ദീപ് എന്നെ ഇവർ അരിമത്തി ഹുണം ഫാത്ത് മെദുന കാരി കുറിയ നീരണ്ട് ഹാഫ് തരം വധ റഷീദ് റഷീദ് കുറി ദീപ് മുസ്ദാൻ മുസ്ദാൻ ഇവർ കുറി റഷീദ അഹുസം റഷീദ് അഹുസം റഷീദ് നഗായത് നഗായത് ഇമ്പോൾ തീർത്തിങ്ങ ബാറിന് ഫാത്ത് കൊണ്ട ദിഫാ കുഫ് വേറെ കൊതി കോൺ റക്കം ഫണ നമ്പർ നിസാം ദിഫാ കുഫ് വേറെ ബോൾ വേറെ കൊതി കോണക്കം വേറെ ഗതി ഒഡിഗെ കോണർ മെച്ചുകേസ് ഫുർത്തമ കോണർ കുളങ്ങ് ഉത്തരു കാണുന്നകണി
نقادي كونر إلترم فهاتون كيبا دفاع كوري بولي مسيدا مزدانا مزدانا بولو كيدن دينفا كوري فنوا با إلترم وركون تنميك جيلا فتيا أتوكو جيهون كوار بودي بيل كوري ودي كون تري كوري فنوا با سنسا كتن رشيد رشيد دفاع كوري كوري فنوا دي بول ديكو تخنيرون هاف كي مدايا سمار متين بيرو هاف جاكت كم مدايا سم يرمتي فرات ليفة إلو نير ريدت نيرون تك إلو رازان إلني رازان كوريا Gomez, Gomez Korea, Ethan, Razan, Tankola, Ethan, Gomez, Gomez Kontoka, Razan, Beranga, Razan, Varito, Kaka, the content, not two of Kuringas Medos, Gavani, Adi Razan, Tankola, Ethan, Rife, Nina, the Captain Rife, Tankofat, Bilti, Bilti, Arimat, Sinsa, Horosko, Kore, Difi, Albert, Albert, Kore, Fonua, Matu, Fonua, Bodufio, Arani, Gori, Gori, Kontoko, the Veteran, Irmati, Faratama, Delaf, Erebera, and Kutibole, Kuru, the Marco, Labu, Numan, Mangana, Tua, Kuranaga, the Masakuna, Tua, and Ulegi, Adis Kuru, the Marco, Labu, Bolf, and Maruja, the Matu, the Naga, the Bolivan, and Hori, Bilti, Fahatun, Difa, Kuru, the Kuru, Difa, Kuru, Fonua, Ali bola half ki medaz afan jam kure aur ikunte bola ta tanko fahata hin kunte rekan kure dinu bolo game var fahatu aiham kure fanwa ali bola ability fayd deuni ability bola taf back of fahata sensa ka tere ghori nizam nizam albat albat me dor host ko tete kure fanwa half ki medaz naam nam kunte qulaf kure me mad ko lang bola rashid hurmak back of fahata niran half tene albat albat tanko fahatu nizam fan number nizam kure tir tir ethere half ki medaya sa metere gure amdan amdan kon tokola farmati razan razan back of fat irmati faratna ko ethere anagas amdan amdan vers fat de recurring ability ability kure ulo fat half ki medevar medro ka nizam ja kon tokka kure medro mat albert albert back of fat kan nizam ni run half tere nizam vers fat ability ability kon tokka kure fonwa left sansa katre gomez gomez ka de kolte bomat ja sal bola sida odi kon tere ali man kon tere kure fonwa ali bola arang hore ahuza man de man sida ni run kon tere bola devuni ni run kon tere kure fonwa ali bola asme to host ko odi half tere odi gi ai ham difa ko kure fonwa ali bola bis kon tere odi bidigo to kasme to ka kare ari matin bola ber Saa the minute kulavij furtama half ekesma kuri ga nirredent nirredent ga goal kame ko difone mi half ge fishi game hataron minute rega dori kulmutere odi kulte odi half tere no man tangol fat I am kure junel jen fat I am half meda I am tangol fat ere kari ibam bay tan tritin kure fonwa ala huzama ahuzam kure fonwa muzda muzda kontro kolla me kontro kolla mas kure atu ko jone bola niran half ki meda sa metre danu ko hora bal sida medo hen mes danu ko digab bal medo bor kuro kuro tangol sen sa kare ere ever fanar met kulwije furtum half ekasmo kure ni radiant Niranda Gujahu, Nizam, Nizam Takafat, Biltia, Matan and Bilti, Kurian Arimati, Medona Kari, Irmati Fat, Beronga Skari, Kuri, Razan, Razakari, the country of Bolibeto, Ismail Difak and Back of Father, then Keeper Faisal, Faisal Difak, Krofono, the Bosmet, the Horus Kurani, Medomati Borata, Juneda Takurigas, or Bab de Kuri, Vanama Takuri, Juneda, I am Kari, the country of Bolata, Krofono, the Bosan Saka Kari. Gomez Gomez Matmet Krofonwa Budu Farani De Kunteri Gori Gori control called the Masek Bodu Fonwa Masek Bomating as Nibin Kunte Fajan because Gori Gori control the Fere Nukwela Kurinagadi Maseko Kari the Kunta Di and Gregoria Gori Nagadin Bola Titling Ibarane De Kunukomber for the Nagadin Iro of Sir Magam Goris Bolli Bungir Sola Mirch Kulavij for Tomahaf Ekasmo Kuriga New Radiant. Ibrahim Bahir then just said the car, the veteran bowl and see the rifle. Rife see the god of the bola. Mama think of Fonwa when they go to spare. They couldn't call him. So all a minute for the half from Kulev, New Rand Rake, or the sports club of Kalanuja. At the argument of me, Mubarak got me wild, got a hatter team, Valero. All the sports club of Fiora, then with Tin Team's argument, a coach on Gotham Fenny Rajin Bear with Tin Coach. Odi Badar, Odi Ragman, Kuntin, the Badar's Ragman, Bidesi, Kuntere, Hamakan, Nufendi, Odi, Odi Hama, Satan, the Di Kuntin, Miti Enemus head coach, a Gutuka, Omen, Odi Fendi, Bidesi coach, Enemus. We saw them that Fendi, Eastern coach, Mohammed Amjad. I think a tin team was going to be the second time. Fending every day, the fellow near it
ओडी हाफ के तरंग हाफ की मिदास है हुनो फरात कुरिया लेफ एलिमोल गोमेज गोमेज कंट्रोल नो कायर दे कोंते फैज जाने के गोमेज बेरो आ कैन गोमेज तंग फरात अलबर्ट अलबर्ट कुरिया इरते नगा नगा दिन बोले वनर कोंते बोलो फायम फन वाली बोल गो तेरिया वर रीत को मत मत नगा दिन बोला इरते इरमति फरात वादे हुर कोंते तेरिया डोरी डोरी मिफार से काम को दिनी एना मी मुबारक आदमी सीजन का कामयाब कुरी हेवन गोल मी मुबारक का कामयाब कुरी फर्स्ट वन गोल आ सीजन हुळी मेचकोने दे गोल कामयाब को आदि कपनेस कपा दे मुबारक को फुरता मेचक हैट्रिक बने हदाफ आदि मी मेचक दे गोल जे जुमला फर्स्ट गोल कपनेस कप का मी गो तो एमगेन गोल जाफा कुन तरीके वर गोल रटे कुन तरीके हम फसे है कमया गेने दे फुरसत को बेनु हिफा गोल अमाज को फोन वाला था फेननी मैं नतीजा कि न्यू रेंट दे ओडिया का लड़ने जाग में ना मौत मत दिखे को तो कमी उबार तो कुले एम एफ एम वरांगलो कुल तेरे की हम गैमस गोरी एम आगु बोट कुल तेरे को तो कुछ आगु में ना फाह गवने यहाँ तर राज्य कमी खुला बुक फिर ना एम आगु बोट कुल तेरे को तो गिर बे फाह करने गोरी की ब्राज़ील कुल तेरी पर तफात अनिमुंता हास को तो बोधुन जो हम का वारा तफात कम आवने फिर नहीं नवार मिनट कुले इफा निर्णय दे ओडिया का दानुजे क्रम तेरे तीते कुरे फोनो वाले में तो ना क्या रे गोमेज गोमेज कुरे फोनो वाले बोलते फरानी ईरमती फराते ओवरने राजान जाना तेरे वादे जी बोले फिर वादे ना कहे देने ये ओवरने हुस्को उनको ते फोनो वाले बोला दिए दानी कान ले बेरा ಹುಸ್ಕೊಂಗ ತಿಂಗ್ ಕುಂತರಿ ನಗಾದನು ಬದಲು ಸೀದಾ ಗೋಲ್ ದೇ ಫೋನ್ ಮಾಡ್ ಮಸೇಕ ದಾನಿ ಕಾರಣ ಲೈ ಬೇರಂಗ ದಿ ಗೋಲ್ ಕುರ್ಮತಿ ಹುರಸ್ಕೊ ದಿ ಗತ ಕುಸ್ ದೇಕನು ಕೋಣ ಬೇರು ಕೋಣ ರಕ ನೀರೆಂಡಕ ಫುರ್ತಮ ಕೋಣ ರ ಮೆಚ್ಕ ದೇವನ ಕೋಣ ಒಡಿಗೆ ಕೀಪರ್ ಗಾ ಜೇಲಾ ಬೋಲ್ ಬೇರು ಗೆ ದಿ ಕೋಣ ರಕ ದಿಫೆ ಕೋಣ ರ ಕಾರಿ ಜಸಾಲಿ ಗೋಮೇಜ ಅಣ್ಣ ನಂಬರ್ ಗೋಮೇಜ್ ಕುರಿ ಇರುತ್ತೆ ನಗಾ ನಗಾ ಬೋಳ ಹೇಳಿ ಅಲ್ಬರ್ಟ್ ಅಲ್ಬರ್ಟ್ ತಂಗ ಫಾತು ನಾಯಂ ನಾಯಂ ಕುರಿ ಫೋನು ಅದು ಬೋಳ ಕಾಯ್ದೆ ಕೊಂತ ಜೈಲ ಫ್ಯಾಸ್ ದಿಬೇನಿ ಈತನ್ ಈತನ್ ಕುರಿ ಫೋನು ಅಂಬದು ಬ್ಯಾಕ್ ಫಾದ ಜಸ್ಟ್ ಅದು ಕೀಪರ್ ದಿಫಾ ಕುರಿ ನುಕುಮೆ ಕೊಂತೀರೇ ಫೋನು ಅಲ್ಲಿ ಬೋಳ ಮೇದೋ ಹೊಸ್ಕೊ ಯಾವತ್ತ ಸಾರಿ ಮತ್ತೆ ಬೋಳ ಬೇರು ಲಿಫೇಲು ಮೇದೋ ನಾ ಕ್ಯಾರಿ ಇಬ್ರಾಹಿಂ ವಹೀದ್ ಇಬ್ರಾಹಿಂ ವಹೀದ್ ಬ್ಯಾಕ್ ಲೋ ಫಾತಾ ಫಾರೂಕ್ ಫಾರೂಕ್ ಕುರಿ ಫೋನು ಅಲ್ಲಿ ಬೋಳ ಅಸ್ ಮೇದೋ ಹೊಸ್ಕೊ ದಾಂದಿ ಬೋಳ ಮೇದೋ ಆ ಕ್ಯಾರಿ ಬಿಲ್ಟಿ ಕುರಿ ಫೋನು ಅಲ್ಲಿ ಕುಣ ತೆರೆ ಗೆ ಫೋನು ಅಲ್ಲಿ ಫಾತು ಇಬ್ರಾಹಿಂ ವಹೀದ್ ಬೋಳ ಅತ್ತ ಬ್ಯಾಕ್ ಲೋ ಫಾತು ಹಾಫ್ ಗೆ ಮೇದಾಸ ಇರುಮತಿ ಫಾತು ಐ ಹಮ್ ಕುರಿ ಫೋನು ಅಲ್ಲಿ ಕುರಿ ಫೋನು ಅಲ್ಲಿ ಬೋ ಎತ್ತ ಫಾತು ಕೀಪರ ಎಕಾವಿಸ್ ಮಿನಿಟ್ ಕುಳಿ ವಿಜ್ಜೆ ಫುರ್ತಮ ಹಾಫು ದೇಶಮ ಕುರಿಗೆ ನ್ಯೂರೆಡ್ ನ್ಯೂರೆಂಡ್ಗೆ ದೇ ಗೋಲ್ಸ್ ಕಾಮಿ ಕೊದ್ದೀನಿ ಗೋರಿಂಟಲ್ ಗೋಮೇಸ್ ಮೆದೋ ಆ ಕ್ಯಾರಿ ಗೊಮೇಜ್ ಗೊಮೇಜ್ ಕುರಿ ಫೋನು ಆದ ಮತ್ತೆ ಮತ್ತೆ ದಾದೆ ಬೋಳ ಇರುತ್ತೆ ಬಣ್ಣ ಹುರಿ ಕುಣ್ತೀರಿ ಇವರು ಕುರಿ ಫಾತು ಬೋಳ ತಾ ಕುರಿ ಫೋನು ಆದ ಬೋಳ ಸೆನ್ಸಾಕಲ್ ಬೇರು ಇಬ್ರಾಹಿಂ ವಹೀದ್ ಇಬ್ರಾಹಿಂ ವಹೀದ್ ಬೋಳ ಕುರಿ ಜೇದ ತಂಗಳು ಫಾತು ದೂ ಫ್ಯಾ ಕುಣ್ತೀರಿ ಹಂಗೆ ಇದ್ರೆ ಮೆದೋ ಆ ಕ್ಯಾರಿ ಹುಳು ಫರಾತ್ ರಶೀದ್ ರಶೀದ್ ಕುರಿ ಎತ್ತರೆ ಇಬ್ರಾಹಿಂ ವಹೀದ್ ಇಬ್ರಾಹಿಂ ವಹೀದ್ ಕುರಿ ಮತ್ತೆ ಮತ್ತೆ ಫೋನು ಆದ ಬೋಳ ದೂ ಫಾರ್

0: അങ്കാദീ ഉങ്കണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവെരുകമ്മായകു
0: എക്കുവെരുകമ്മായകു
1: ഏറുവെസ് മിഹാറുവെസ് റയ്യതുന്നായകു റയ്യതുന്ന എമ്മെഗാതുഗ ദിവഹരാജ്യകെ അടു
0: എങ്ങാ സതർസ്തേക സാളിസ് നുവെ കിലോഹേർട്സ് മീഡിയം വേവ് അഡ്ഡിഹനുവെ മെഗഹേർട്സ് എഫ് എം ബാൻഡ്